പരമാർത്ഥദായിനി ഭക്തിരേവ ഭവരോഗനാശിനി ഭക്തിരേവ പരവേദനപ്രദ ഭക്തിരേവ പരമോക്ഷകാരിണി ഭക്തിരേവ പരമാർത്ഥദായിനി ഭക്തിരേവ

ബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ശാന്തനാഥ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സമ്മുഖനാഥ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ശാന്തനാഥ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സമ്മുഖനാഥ സുബ്രഹ്മണ്യം ശിവ ശിവ ശിവ ശിവ സുബ്രഹ്മണ്യം ഹര ഹര ഹര ഹര സുബ്രഹ്മണ്യം ഓം ശിവ ശിവ ശിവ ശിവ സുബ്രഹ്മണ്യം ഹര ഹര ഹര ഹര സുബ്രഹ്മണ്യം ശിവ ശിവ ഹര ഹര സുബ്രഹ്മണ്യം ഹര ഹര ശിവ ശിവ ശിവ ഹര ഹര സുബ്രഹ്മണ്യം ഹര ഹര ശിവ ശിവ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ഓം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ജയ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം.